0: ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ തബീരബ്ര
1: ഹലോ
0: തസയെ തസയെ ഹബിയോ ചിങ്ങാരൽ മനായി കൊല്ലി ഇമാ ലൈമ ഹബിബ്ര.